0: ഒരു മികവ് കാബൻസ് നിറച്ച ആളുകൾ സെറ്റില്.
1: Canadian Tire's pick.